0: Hoi ana meitaruq tuarmit pevalliajulerigina pevalliajulerisarmat iqalung meutaugovit pevalliajulerigiujumasutillu ajunginna sugiguvit qinertugut tamaangat iqaluktuuttiarmillu tikiqartuarmittauq ammalu iglurikaartugmit pevalliajulerigiinngurunnaqasugiguvit uqaariyunnartutit 867 979 6123 Isabel Mo Karomajut Bivalia Yudarit Bivalia Yudari Rose Magovit Lunit Bivalia Yudari Yukan Romagovit Naduner Sekuyok Kaumayok U Yukurutana Katimayi Yu katta sema suya doctor Anguna subtura yikunut. Ukausakarnama, living a tango unit, Kilaruko, living a tang in it. Amaru, nanuit, living a tang in it. Yakaiti tigakanaromalunilu. At tangnak telemanermut, Anguna sugia sema juit. At tangnak tumakunagit. Tunga subtilor labo.
1: Ouais, perdu mes articles, mes articles, mes articles, mes articles, mes articles, mes articles, Ibu kata kata saya menaik rangan. Abdul Juni, si dia orang di sini untuk ikan itu. Hari ini kita tiup teman nak cuma dia nak dia pun. Bukan dia. Di sini mana kerja itu sekarang kata orang yang nak tiup juga. Omai orang nak tukar juga nak kesiaga kita kerja juga sama kerja. Tapi ni, amu yang kata aku malu kita kandung orang kita kesiaga orang mat mana yang ngai ia dia orang nak tukar kerja juga kalau orang atau ini dia ngisi mang mati rumah. Tahu nak kerja juga asyik betul ni. Aku sangat nampak macam, nampak ni, perjuangan ni, ഇതാകോ കട്ടുമാകത്തി ഇമ്മന്നാവത്തി ഉപയോഗിച്ചാക്കുന്നു ടൈമെന്നെ ഇങ്ങനെ ഒവ്വൊന്നാട്ടി കുഴിവും കട്ട കട്ട ഇതാണ് താൻ തൂങ്ങിക്കുന്നേ തൈക്കോട്ട അച്ചിലിയോയുമയും കനലിയോമയും തമ്മാണ് ഞുണത്തിന് ഇത് കട്ടമ്മ വെട്ടിയോ ഉമ്മയാറ്റു തിങ്ങാവട്ടെ നമ്മ കിട്ടായി മകൾ വാസ്തുട്ടിയോ ഇതെ നമ്മളെ കട്ടമ്മ മറ്റം ഇക്കയൊക്കെ കട്ടക്ഷ അശത്തി നിൽക്കാവും ഇക്കയൊക്കെ കട്ടത്തു ടൈമെന്നെ നിങ്ങളുടെ അക്കുസാവശ്യം കണ്ണുട്ടുണ്ടെ അശിത്യ അശിയാണ് മാണ് കണ്ണു കെട്ടുകയും അച്ഛനൊക്കെ കെട്ടുകയും കവശകമയും നിർത്തിട്ടിന് ഇമ്മണ്ണാവും മറ്റും അക്കുസാട്ട ഊമയുണ്ടാക്കുകയും ഇതാണ് പി എക്സ കണ്ടിട്ട് മണ്ണ് കറ്റപ്പെട്ട ഉപയോഗിച്ചിട്ട് ഉപ്പങ്ങിട്ട് ഉപ്പങ്ങാട്ട മണ്ണ് കണുകിന്ന് ആക്കിങ്ങിന്ന് താവണം മെസ്സിക്കോ ഉയോ മിക്സാണ് ഇല്ലാട്ടും ഞാൻ ഉണ്ട് ഉച്ചക്കറ്റൊന്നും മറ്റേ ഇല്ല ഞാനൊരു കൊട്ടം ചുറ്റും ഞാനൊരു ഉച്ചയിട്ടാവും മറ്റാ കിട്ടിൻ്റെ അമ്മത്തമാണ് ഇലങ്ങാട്ടിൻ്റെ ഇത്തൊക്കെ ചില പൊക്കിട്ട് ഞാനൊക്കെ കടമ്പോ അവന് ഞാൻ ലക്ഷ്യം മറ്റം ഉമ്മയാക്കുള്ളൂ ഉപ്പുണിയോ ക്യാഷ്യം വന്നിട്ട് ഭക്ഷണം തിരിച്ചാകട്ടാവും ഉമ്മക്ക പിശി കെട്ടിന് പൂർത്തി കുക്കിയിട്ട് കക്കോണെങ്കിൽ മണിഞ്ഞ ഭക്ഷണി താൻ നിന്നു ഉച്ചസ്ഥ കപ്പയാണ് kiseeneumman teinirimekit tuorotune nannuk tuorotu. Tämä on oikeuraumman teikkoa kapatiteohjelun nostri kiutujen nostri siukaimma. Tämä itsevettä reahan nähtyy jo, ja itsevettä rasiktiumme juun tematuminga. Kyllä tuin, että nannuun nomman immeni annauman nesuun nomman. Kyllä tuin, että nannuun nomman nannuunnamme kappeenahtoumat nannuun. Ikun okolaudunga uumajun nähtikunnu nunumeutilajikunnu kappeenahtoumat imen naujarakangemmat. Kappeenne tohkot uottina. Kukilta kautta kukirun nahtiku. Kyllä muukongikkalaudita. Kappeen sää tohkot. Käymänne niin on tysäyt kuvasi katsottuna ilmeen käymänne tiedä. Uvehtaa jo kakon ollut toppane. Sen ääni johtuu me jahtu nörnangati käymänne suomat nostit aurammata. Asiituu me jahtu teko nänne. Nenu kainnako joko te aujonne. Tämän näin olen puhunut. Kiseeni maana kukieksää mun autoilumme, jotta taaksako jo katterosta tullu. Nitkako jo katterosta tullu, ymmän näin. Maana jo kuselukkama pilkoja aarungasi mä jo tunnun osumme. Hakkaa rahtuksia jo kuraa. Kuselukka katuttua rahtu. Tauon äkin ajattelin, että emme ole meidän mitä maailman. Pidimme juhtua, mutta ei sen kyselua asuttiin. Meidän mitä on ne kyselua katsomata. Emme ole sikyrsääri joku luulavat tamaanen. Sikyrsääri johonkin kerrasta, kun on itse joku luulava sikyr. Emme ole niitä sikyrsääri joku luulavatuun. Sikyrsääri kattoneekko, madlieneekko, kaujimangitunga. Imma kattelti nukoppeakorotunga kaujivarauhama iti siukaksuarauhtuni tappua. Sikyrk madlieneekko, kaujimangitunga. Maanneri peimenneekkunne oma sikku. Iti siukarauhani johonne suvattakojurauhtuni tammatta. Peimenneekattelukatta. Una takuraumi anguna sukti manna sikuyne sangne ngwaqtuni sikuy kaaluktuq anore modlu sile modlu emanna rawma itti yorura rawma sikku suwatti yorsulidu taimay patlega taqaguta man. En makti johtunut jo sellaisi kuin johtunut jo kuisi uudelleen. Aksi on, jäikin sinä kun yksi määrätti, kun oma on nähty kuin kun hakkaa rahtuksia uraatune. Ei mennä ole joku manna.
2: Teikkoa. Nunarin, no asingin, no manin makattaktasi. Taya ona kaku kauyatini ko anivinga ta kilaruga kasu. Tay ko anungu tauru tiktau kisani ona ang mipan.
1: Da nuna ta siya ninga gatik nuna ayok tayo na si sumu mata. Haka ako nang inyap tigo nungu na karawak tiltigwit na kanong wasok tiltigwit. Tay matay tay kasi na pulak tuwa. Kangit si Chie kutigila ko tigo at tay kaya nagsasayaw ng matay man na sa nakpayad ako to na takon ko takwari nung utak po na kajaluwa si Lata takwa ato yung tayo nakladi ama si Katalaw at kaya lima kanyang kasok to na ilaw to na tayo man na ilaw to kumano ato manato to tayo man.
2: Tukisitte ja kallekpunga. Kangaru jukkulli kiangai nannu gasu naurisu ngu va ik perjung me ukek sakku.
1: Hey, man. Ik ga ook nog wel een andere markt te gaan bij jou. Toen ik zei, nee, nu is het zo goed. Nu heb ik het zo goed gezegd, dat ik het zo goed kan doen. Hou je kan doen. Ja, ik hoor dat ik zei, nou, maar dan. Ik ga ook nog wel een andere markt te gaan bij jou. Oké, ik zou kunnen, dan nog eens rond de kam. En mijn nek is achter.
2: Aso enno apekotik sakarwang ilunga kaumayo koyan na metabo na akon nasakabit teka nga umayong naktikunin nga lutit takwa magkuktut kano okaw tigekan na kon nakpigit piso yu katang naktulunit agbukaya katang naktut katang naming mata atang naktelima kulugit pibikaktip pagit
1: koyan na may Aku ingin semua mati nak cuci, kau istimewa nak tidur ni. Uang ini semua kejekun, panas semua yang aku tukun, aku isi yang luteran ni, uang ni, uiti ni, nenek kejek aku lutekan aku yang, dan panas semua nak pilihan aku mal, aku isi tak kalau ni, abu kau semua yang uang ni. Tapi nak kosti, nak kosti. Tapi yang kami mata abu kasih tu tak ku. Kuwe sokat tumbing mata. Tiada orang nak tak suci. Hanai. Kuwe siapa yang nak suci? Isi mahu yang nak suci. Nenek saya tu awak tiki. Kau nak suci? Uwa kau kater kater. Uwa kau tak suci tu tak ku. Ia ni. Tiada orang nak tak suci. Aku sangat takut suri tu. Bangun si melayu aku tak kuat si yang tu tinggal berunding. Nenek saya tu aku tak kuat tu gitu tinggal. Kalau mahu untuk doktor orang macam lekwa, nenek saya tu pun tidak mahu ikut tu. Tahu ngasak tu orang macam. Tapi mana kisah tu aku tak faham nama kita. Bangun si melayu aku tak kuat lekwa. Kisah aku tu malu. Dan ane yang tertuju dan doktor orang tu, umi aku tu kira dengan doktor yang ketang mata, nenek orang yang kartu ku makan ni, ini pada semua waktu time mana cewa umat, nenek kapten nak tua umat, tapi ko abu ketang dah tu, abu ketang tu tu, aku dari umat nak kata masih tak cuma nak kata.
2: Kuyo
1: siya
2: makayang ito, akakukto ko lang. Kuya na may laro?